0: No.
1: Magut mikil ngutang nga kakalup.
0: ഭൂമിക്കോന്നി പിലുംനി പിക്കാനിൻ റുലൂനി തോട്ടോട്ടോട്ടൻ പിക്കാനിൻ റുഷോൺ ഔവുമിച്ചുക്ഷമി പിക്കാനിൻ റോൺ അൻലോച്ചലി ഇസ്ലാമുൻ ചല കുമുള നീ ചൂണികുള കൽകാൽക്ക് ൂക്കിൻ dam gingokun um gingo klim gingokun agah gauna ugutia polia vechtet an ayagalu gitni junil khat a unnum kuih pom pergana akum akum stulum billo akum klobenka ugutilanka ni june kada khamna vision game ne paiski ji toy ne paiski dun kamai ayognan umio katoy an kale helu ne dun ni dun kam സമ്മ ഉമ്മക്കുമ്പോഴേക്ക് ചമ്മനുക്ക് മഹമ്മദ് ബദ്രിയായി കുയാതഗ്ലുദൻസ് ബാങ്ക് ഉക്കുട് ഉയിതഫ്നാചി കീകി കീകി ഉപ്ചി ക്വിങ്ങാത് ഉപ്ചി വനുക്സിക്സ് ക്ലാകൻ ഇഗീരസ് കൻ ഗുമന നാരാചി തന്തു ചലൂട്ടമ്മാനി മലിക്കുകയാണ് на хахти то лукра амлуг копин рилафти акканин рилналлути агунагук то дэчо хэме хатак бэрпаки кидк ну чамги кмха хаглути андлгарнаартугут магут нэриуми нанадэнлу сулгулаарлугу чамуппекаарлут дидик амби анлгариухмха нэрисэрнэм анранга малиу топтэрчго акумаулойкани атумгавинни бикрэлутин куйухтинг дилан гаммагут амигум жаннан тангвагла там юнрам пикааран толуха малиутгатерлунаампи пенга ги авна дуккерматалиллит куйуми той уй тайуми натингамагмунган нехлубит бэр гидик палтуган каттагут анлит кухи Ravatalimun arachliku paldug. Akhtin anum kwekho tirko. Markam pichaha gamam. Naukham ulon chali siuksin. Lakakhin kikipadag mag... Kiki padang mukh nilagluting doon nukudilan ka. Dutakang katumun siklo tuwing al siyam gumya. Pinayuwanik ko yan. Uusipil ko kunil. Kwangin. Ulon ka malungun. Pero malungun ka kung... Adu tukum maliklaan lakhtik ko. Jagum gud kalpi yoktut. Jalisut. Agagi wa naksuk saitlput. Tawan daki klugi nun nidni ulkhbashok upnaka. Anlakakluda. Kid. Анлгаглуда ангиакун анлгаглуда трагнуда ангиакимглуго микиго биснамник паним миклумалигилаатуттерам микл ки джастов гуд давд микливинтен ангиак тойпу гаатенам хтут англуду анг ямангиам клу Takakalun, aukuk, malun lini kalakung lra, ingayun lini kalakung lrit. Ukutumik miking kwajagatut kahan kamaliyut sabiu ingakit. Kalun takakyan, pikalun ni tam miking gatapet, ama. La adam huktang kalagumaluk luk matin san gatamag mungsunan lulutin ikatung agan ban ka kuya nakfali tang sinakfali to kuya nakfali kitik nang log ang yamilani ban ka tamam da agayo kakagluta kuya luku Agayun jim kimi pilin daugut bidak kagi ilputsun. Kuya lugu jim dos kuya hal. Dato ilugi ugut panga. Ilputsilu kuya na kidik pinok dud an ngamat. Uksuribig mun billa. Jahir ibu unko kambat tergelapa, malu kepintu. Sudu guna sudu, emang sudu doa ya kamu rak sudu guna tutamnik. kasvi vuoksi, aani tuona tunnot nipukki. Bänge aahan huingas, nyt kauan niin huani. Illita, taas tuskinan toi, doin nukle reaksuuden, doini kämpamni, angnikluuden, tamakumun tali, tajukuluuden. Illita huani. Malikusteisin kannattu niitä, hänet kannattu niitä, joka on suhtanut. Nalluja, koska katunan kun. Kannattuoluni huatun kannattu. Nalluja, uutliina, kannattuoluni, makuuttuplakkaat, kuunkulkuun. Tuolta päätä, aakling, uutlaakaklukupäätä. Nasvitan ka hun kuplugo onasum ingnas kuphagluko ulihlugo lanavr illotu tlaghpogluko tlaghagluko lanavr tlaghavon rorivigun kuphogha jodnbewa hagalikin tlanulikmanagatero un tlaghagluko dolpetra akka Haya pognova good bev twangudas stadus kiunuk no no no apich mani kan tuchter wat do ni wi das gefund ak aren magutlu Uudistajat, sysäjät, alaa nakhlutin huoneiva. Duisratin pikaavadam tankhlutin. Aaren pikkunis kauirik vaadam tankhtsiki. Hakka torimumi kujaanatak vahpukhaun ngamlutut. Aaren kai. Kain khlogan langa tengkhwinga yukha kumdeke kwani kina yukha dikan yukha yakhtu kutcha yukha yakhtu kutcha Tawa yam jam khtin ramana kintega khlu di panga maam Jai Jai ni yukha kaitu kut Tanghli gu Toyem tanghli gu peka huan aagan Ang lilhuang ni uzvipa Upnami chali an lakata kumdab chakamnik Tiyut kini kini ratu tiyuf kinagi Ayat
1: Kamdo
0: hatte doch danke. Doch, bin Brüssel deinem, da lag ganz der Doktor und dann zum Tisch.
1: Ach, spann und dann noch knackschütteln.
0: Knackschütteln und dann. Ja, doi, Bio, gab ich doch nur den Knauer im Nacht. Tschammerak. Chama kotoi kiki ka chama vyaksa. Tak sama na vyaksa. Ume nang khlupu ay patu chali ayak na khlupu. Taim ayang lutungi lait ping ayot lukit khlupu nuktan chukkai rusun. Tang wam nang lutung tau kukmaluk. Eka luk bilhit. Ini kasih mana kasih jam kau atau rumah terkena dorang bila kau dengar damai kau dengar atau kau dan orang sahkan atau nasibah mana itu cerita kau dengar agak kami mumpet jadi email dorang. Ika yuk luteng jali luteng ini luteng dorn. Kumak luteng dorn. Naku baksun nakani naklut. Nakling madin takada kekhlapan ka. Anglis pingumi adam ay utakadam. Anglis pingumi jayling kami adam imang kakaping nakawirikha. Kuya na huktak nak. Kuya na chak na hukkut. Ang galiw din doi. Pati, ispun ili na pikakat. Ispun lupiskun ban. Uy, dalti galamok doi. Uy, ngas ping naksam ni ban. Daigak sat ni ban ka aking hukkut. Masaya ko na siya. Ana gusto kini siyo gamit. Natiya gatsin bukanat. Pagka mo gusto si masasaya pagni tapos gusto kini siyo gamit. Do isu am. Jordan film ni akagi awat ka yuskaf kena ni dafin stulum kaya uy khluni yung khluni ang lani lani kaftin pishar la panka arano na lua kakwani ka kisna rekhluni George puti peukhti. Seperti akan nasib nasib, biarkan keliling belahan. Aku nasib makhluk bilas lagi nak ilang tuntun ini. Oleh tiangan anggla nak keliling. Kena cuma kugut kena nitoi, nuna nimk ubna. Nak lebih put imah loni, mungkin lengut. Doi cak lu dengan mana? Nak kuyu cuci naun nading tu. Akan fani fa. Tahu kuci hid mus kapar lu bijan mus kuki. Kin rakata ugman kemawaktak lugi. Ugman kemawaktak. Au. Doi. Wani wadil bikcar luda unnoku. Wad 17 ame umkhtiku zaman kaluluk. Kalulukput. Wani wadili. Taunat kitingan agen ikkikika. Kin khdautin khabih ludan buyukhti buto buyukh anik. Nuddanim gunik pin kwang good going na kan dacht spot don du no ka
1: ya don ton ni chukne kha kham kan
0: mani kho kwani kho Captain Quangallan and Chloe, you wear lamb of wing and two to arm gillan clam. Ah, Captain Machtill of Fraser Ramon, Ging and Quadden, Sikhanak, Utik Danak, Captain Clu, Dodden Lutid Stone, Upluki. Kuya mga toy awani umiyot kung kulhaung kumulam lakjesun agan tao na tipo kumaglu ko kaniwa kung ubudyo ilu pagan kasi umiyot tang waglu kipin nawan tang waglu kipin nawan nutan Biu nga kapci hui cikir lakci kamji Naka kakpati snik Gagaw huk magut kini Kini kakci kat Naka iji ma kakau Kuman kin la yu itu Ikhtaku nikluman naglurung ki Islaida ang lanak surito yat At tam doch, ilakluda, jawal ragun doni, bimi nukliwim ni, akagiga, nukliwim piksay dugut, agan, kuya nakuk, maais pag, Jakam Giki Rulhat, Im Gutawam, it Gestatwa. Damagun Pitakam Ugman Ayak Damagun Damagun Pitakakrat Biscuit Ugman Ayas Luke Akling Bank Akling Kakchikil Siata Mayak Chikchi. Okay. Aksin kaisun kit kongu dupin nekstokotin selin naksu feyuna damak.